0: ബംഗളാവ് എല്ലാം കവിളാവേം പാന്തര തുണായി
1: ലൈവ് fm.lk
2: ഏ ഹിറ്റിയാത് മേ ഹിറ്റിയാത് ഹിറ്റ്ട്ട് ദാനിന റിത്മയ ലൈവ് fm
1: livefm.lk